0: അപവിശ്വാസകരണ ബിരഹസ്യപ്രകാശകരമാണ്.
1: സ്വാമി വാസ്യകുതുസേക സ്വാമി വാസ്യതാനുസേക സ്വാമിനി ഉപവാൻസേ നവത വടിനസേക.
0: എഹിൻ പ്യാനനി ഉൻവാൻസിക മരണയാത് ഉത്താനയാത് സീപത് കർമ്മിൻ ജീവനദായക ഭൂപ്യാത് ഗലവീമദായക കുശലാനാത് അപ്പി ഒബട പുത കരമ ഒബഹമ സിറ്റിമിൻ ഒബട സേവേ ഖരാനട്ട് അപ്പ സുദുസാൻ വശ്വിൻ സൽക്കീമ ഗന അപ്പി ഒബട തുതി പുതമു ക്രിസ്തുൻ മഹാൻസിക ശ്രീ സർറേതാത് ശ്രീ രുധിരേതാത് സഹഭാഗിവൻ അപ്പ സമ ശുദ്ധാത്മനൻ വിശിനെ സത്കരണു ലബന ലെസ് അപ്പി അവനത്വ ആയ സിറ്റിമു സ്വാമിനി മുള്ളുവൈ പെതൃ പവത്ന ഉപകേ ശുദ്ധ സ്വഭാവ സീകല മാനവ ഫ്രാൻസിസ് നമതി അപ്പ ശുദ്ധോത്തമ പ്യാനന്ദ് മെൽക്കം രഞ്ജിത് നമതി അപ്പ അഗരാദ് ഗുരു തുമന്ദ് സകല പൂജക പിരിസിദ് സമഗേം സ്വഭാവദായ ഗുണൻ പെരുപുൺവാനട്ട് സലസ്സുനു മാനവ ഉത്താനി ബലാപുരത്ത് ഏറ്റവും മീകിയ അപ്പകേ സഹോദര സഹോദരിയാന്ത് ഉപകേ ദയനുക്കം പാവകര വിശ്വാസി തപമിനശ്വാൻ കുത്സ്യാലന്ദ് സീകര ഉപകേ ശ്രീവത മണ്ഡലെ ആലോക്യ വിതട്ടോൻ ഖന്ദവാഗത് മാനവ അപ്പസ്യാലന്ത് ദയനുക്കം പാകല മാനവ ഭാഗ്യവത് ദേമാതാവന കനിമര്യാവന്ത് ഭാഗ്യവത് അപ്പോസ്തുല വരുന്ത് എക്കെ കാലയൻഹി ഉപകേ കമത്തെ ടുക്കല ശീല ശുദ്ധവന്ത ഇന്ദ് സമഗ അപിതു സദാ ജീവനേട്ട് സഹഭാഗി വീമട്ട് സുദുസാൻ കല മാനവ തവത ഉൻഹാ സമഗ ഉപട പ്രശാന്ത് സാക്കിരിമട്ടത് ഒബഗേ മഹിമയ വർണ്ണാ കിരീമട്ടത് ഒബഗേ പുത്രു ജേസുസ് ക്രിസ്തുൻ മഹാൻസി മകിൻ അപ്പട്ട് വരം ദുണു മേനവ ഉൻവഹാൻസി മകിന്ദ ഉൻവാൻസേ സമഗത ഉൻവാൻസേ കരേ ദസ്യലു ബാലത്തെ ദേവി പ്യാനനി ശുദ്ധാത്മേനഹാ സമഗേ ക്വഡ് വസന്നാ ഉപവഹാൻസേട്ട് സകല ഗൗരവയാത്